0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. ത്യാഗരാജസ്വാമികൾ രചിച്ച നിന്നെ ഭജന എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a Carnatic vocal recital by Shri Perumbavoor G. Ravindranath. He is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Shri Mavelikira R. Rajesh. He begins his vocal recital with a composition of Saint Thyagaraja, Ninne Bhajana. In the ragam, Natta sets to Aditalam.

0: നാട്ടരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നിന്നെ ഭജന എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: You were listening to the composition of Saint Thyagaraja, Ninne Bhajana. In the ragam Nata, set to Aditalam.
0: Ini, Haimavati ragatil, Muthuswami Dikshitha rajicha, Madhurambika enna arambhikkunna keerthanam, Rupakathalam.
1: Continuing his vocal recital, he will now present a composition of Muthuswami Dikshitha, Madhurambika. In the ragam Haimavati, set to Rupakathalam.

0: ഹൈമവതി രാഗത്തിൽ മധുരാംബിക എന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് കേട്ടത്. രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ മധുരാംബിക എന്റെ രാഗം ഹൈമവതി സെറ്റ് ടു രൂപക താളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. അവസാനമായി നന്നു പാലിമ്പ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം മോഹനം, ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. He is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mrudangam by Shri Mavelikira R. Rajesh. Shri Perumbavoor G. Ravindranath concludes his vocal recital with a composition of Saint Thyagaraja, Nannu Palimpa, in the ragam Mohanam, set to Adithalam.

0: മോഹനരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നന്നുപാലിമ്പ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ നന്നുപാലിമ്പ ഇൻ ദ രാഗം മോഹനം സെറ്റ് ടു ആദിതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത കച്ചേരി, വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ മാവേലിക്കര ആർ രാജേഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. Accompanying artists were Shri S. R. Mahadeva Sharma on the violin and Shri Mavelikira R. Rajesh on the mridangam. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ സദനം ഹരികുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. ടി എം അബ്ദുൾ അസീസ് വയലിൻ, ആഴൂർ ബാബു മൃദംഗം. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ നിന്നു ജൂജി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shri Sadanam Harikumar. He is accompanied on the violin by T.M. Abdul Aziz and on the mridangam by Arur Babu. He begins with a composition by Pattanam Subramanya Iyer. Ninnu Juchi, in the rag Saurashtram, set to Aditaal.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച നിന്നു ജൂജി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സൗരാഷ്ട്രം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ. നിന്നു ജൂജി എന്ന രാഗ് സൗരാഷ്ട്രം, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി വരുമോ നിൻ കരുണാകടാക്ഷം എന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ, ഖണ്ഡചാപ്പ് താളം, സി എസ് കൃഷ്ണയ്യർ കൃതി.
1: നെക്സ്റ്റ് വരുമോ നിൻ കരുണാകടാക്ഷം, a composition by C.S. Krishnayyar in the rag Saranga, set to Khandachaptal.

0: സി എസ് കൃഷ്ണയ്യർ രചിച്ച വരുമോ നിൻ കരുണാ കടാക്ഷം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാരംഗ, ഖണ്ഡചാപ്പ് താളം.
1: യു ആർ ലിസണിംഗ് ടു വരുമോ നിൻ കരുണാ കടാക്ഷം, എ കോമ്പോസിഷൻ ബൈ സി എസ് കൃഷ്ണയ്യർ ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സദനം ഹരികുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. TM അബ്ദുൽ അസീസ് വയലിൻ, ആഴൂർ ബാബു മൃദംഗം. അവസാനമായി ഖരഹരപ്രിയ രാഗത്തിൽ സക്കനി രാജമാർഗമോ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a Carnatic vocal recital by Shri Sadanam Harikumar. He is accompanied on the violin by TM Abdul Aziz and on the mridangam by Arur Babu. He concludes his vocal recital with a composition by Saint Tyagaraja. Sakkani Raja Margamu, in the rag Kharahara Priya, set to Adital.

0: സബാഷ്.
1: സ്റ്റക്കനി രാജമാർഗമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിൻ ത്യാഗരാജ. സക്കനി രാജമാർഗമോ ഇൻ ദ രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു ആദ്യ താൾ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ സദനം ഹരികുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ടി എം അബ്ദുൾ അസീസ്, മൃദംഗം ആഴൂർ ബാബു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ സദനം ഹരികുമാർ. ഹി വാസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ടി എം അബ്ദുൾ അസീസ് ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ആഴൂർ ബാബു. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ
3: ആകാശവാണി
2: തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.